0: ഇസ്കോളിലെ ഡ്രാമയ്ക്ക് റപ്പൂൻസൽ മാമ
1: ഷാ ഏനന്തിക കൊണ്ടുകൊ തോണവേ
0: താത്തി കുമാരയ കൊണ്ടിതിഗേ ഉടട്ടനാകിന കൊട്ട് റപ്പൂൻസൽട്ട ഗുഡാക് രീ ദെന്നതിനി
1: ഇതിന്തു എയാവേ റപ്പൂൻസലോ വേറെ ഗന്നനേ
0: മൺ റപ്പൂൻസൽ ദുനാന കൊണ്ടെ കപ്പല ജനേല ഗെട്ട ഗഹല ഏക ദിഗേ ബിമട ബഹിന പേര ഗന്ന കാരുത്തനകം ബലൻ ഇന്നേ നേ
2: അപേ ദർവാൻ അപട വടാം ഇതിരിയേ

ഗുഡ് മോർണിംഗ് സുബോദയ അപ്പമേ പടങ്കാരന ഹദന്നേ സത്തുട്ടു സിതിൻ ഫാമിലി പിടിന്നാണ് ഒയാട്ട സുപുറുദു ദേദുനു മാവത് അത് ജൂലൈ മാസി 10 സിക്കുറാദ ദവസ് മമ്മേ കൽപ്പന കരേ അത് ഉദേ അവധി വെല ഓഫീസിന് ലേസി വെന ഗമൻ അപ്പി സിക്കുറാദട്ട് കൊച്ചറ സത്തുട്ട് എന്ത് ഓഫീസകട യന്നേ വെഡ കറന്ന കേല മുകദ ഹവസര ദന്നവണി അപ്പി നിവാടുവക് ലംഗപാത തിയാഗന ഗിദരിന്ന കേല ഇതിന് ഏ സതുരത്തെ തമായി അത് ദിവസേ അഭി വെടകട്ടയത്തിട്ട് പടങ്കന്നെ ദേദുനു മാവത്ത് ദവൽ ലെക്ക വെന കണ് ഒയാ വെണുവൻ സിന്ധു വരകന എവില്ല തീയണോ മേബത്ര കോൾ കറണ ബിന്ദുവായി കൈ കൈ ദൈ ഫണസ് പഹായി തിസ്തുനായി ഹട്ടതുരട്ട് വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ദാന ബിന്ദുവായി ഹത്സി ഏകൊള്ളഹായി അണൂപഹായി അണൂപഹായി അണൂപഹട്ട് ലങ്കാവ കിവട്ട പസ്സേ ലങ്കാവത് എക്കേക പ്രതിവല എക്കേക വിധിയേ ജനവഹറവൾ തീയണം ദെങ് അപ്പി കൊളംബ കഥാ കരണ വിധിഹട്ട് നെവേ ഉത്തുരു പലാത്തട ഗിയാട്ട പസ്സേ ഈ കട്ടിയെ കഥാ കരൻ ഈട പസ് മഹിയാങ്കനെ പെത്തട ഗിയാട്ട പസ്സേ ഈ പെത്ത് വെന്നമ കഥാബഹ ഉടരട്ടട ഗിയാട്ട പസ്സേ ഈ പെത്ത് വെന്നമ കഥാബഹ ഈട പസ് ദക്കുണു റട്ടട ഗിയാട്ട പസ്സേ ഇത്തന വെന്നമ കഥാബഹ ഗുഡാ കുലാവട്ട് അപ്പി ഒയ സാമാന്യം പാവിച്ചു കരണ വചനവലട്ട് ദക്കുണെ ഏയോ കിയാന്നേ വെന്ന വെന വചനം അന്നേ വചനം ഉണാത് കീല തമായി മങ് അത് നെത്തി എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് മമോയാട്ട് ദാലതീന പോസ്റ്റ് കമന്റ് വിധിയാട്ട് ദാന കീല മൊത്തക്കറല തീ ദവല്ലിക്കട്ട കളി നെത്തി എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് മമ ദാലതീന പോസ്റ്റ് കട്ട കമന്റ് കലോ തീ മേ സിന്ധു ഒയാഗെ കറകാണ പോലും അത് ദവസ് പടങ്കാണ കൊട്ടമ് സംഗീതയുടെ ആദരേകരണ ഹെമോട്ടമ് ഏ തരം സുബദായക ആറാഞ്ചിയാക് നെവേ അപ്പിട ഹണ്ണ ഹമ്പു അപ്പി ഗൊഡാക് ആദരേ കരപു അപ്പി വേണുവൻ ലസന സിന്ധു ഗൊഡാക് ദായാദ കരപു മറിയസേൽ ഗുണത്തിലക മഹാത്മിയൊക്കെ അഭാവയ പിളിബന്ധ പ്രവൃത്തിയാത്തെ കഥമായി അത് ഉദേ ദിവസം അപ്പിയുടെ പട്ടാങ്കാരണ സിദ്ധവുണ്ട് ഏകദാസ് നമസിയ പണസട്ടാവുറുദ്ധി ജൂണി മാസ എക്കൊള്ളസ്വനിതമായി മറിയസേൽ ഗുണത്തിലക മഹാത്മിയ നൊഗേഗുഡ നഗരേതി ഉപതലബൻ അവർദു ഹെട്ട അട്ടക്കട്ട പസ്സേ സേഹന മതക ഗൊഡാക് അപ്പി വേണുവൻ ഇത്തുറുകറല അത് ദിവസേ മറിയസേൽ ഗുണത്തിലക മഹാത്മിയ അപ്പി അത്രയും സമൂഹ റന്തി േതുരുമാവത്തെ വെടക്കാട്ടയോത്തൊട്ടേക്ക് അപ്പിയാതെ പടങ്കാണേ മറിയ സേൽ ഗുണത്തിലൊക്കെ മഹാത്മിയൊക്കെ ഏ മതക്കയാത്തേക്ക്

ഗാനത്തിനെ ඊට පස්සේ අපිවත් එකතු කරගන්න බැරිද? කවුද කිව්වේ ආව එකතු කරගන්න බෑ කියලා? ලස්සන සින්දුවකට අපිවත් එකතු කරගන්න මම බිලේෂ, අම්ම මනෝෂි නිල්මිනීත, අම්ම මනෝෂි නිල්මිනීත, තාත කුමාර හේරත්, නංගි මිනාරා සෙහන්සා කඩුවෙල. පුළුවන් නම් මගේ ෆැමිලි එකටම ලස්සන සින්දුවක් දෙන්නක්කේ. ഫാമിലി ഏകതമ സിന്ധു സെറ്റ് എക്ക അഹന്ന ദെന ലാസി കരഗന തിയന്നെ താങ്ക് യു ആനേ മാ വഹഗന ഇന്നോട്ട് മേഹന സിന്ധു ടിക്കറ്റ് എക്കതു കരഗന്ന എതനിൻ പാസ്സേ ഇരേഷ നിരംഗി ആൽപിടിയൻ മെസ്സേജ് കേല്ല തിയനോ ഹൈ ഡാർലിംഗ് ഓവ എക്കതു കരഗന്നാങ് സുബ സെന്നവക് ജാനൂ ലസ്സന സിന്ധുവക് ദെന്ന സദലങ്കാവിൻ കമൽ ജയസിരി ആയ വനദ വഗേമ മെസ്സേജ് കേല്ല തിയനോ ജയ വേവാ ജാനൂ നംഗി ആബിലിപിടിയ ഗൽബംഗു ഇന്ദിക ടേലോസ്സേക്ക് ഇന്ദിക ആയ മെസ്സേജ് കേല്ല തിയനോ ആണിവാരേം അന്നേ ആവത് മങ് എക്കതു കരഗന്നവ താങ്ക് യു ഒരുക്കാമ്പല ധനുഷ്ക അയ്യാഗേ വടുമടുവേ ഇതലാ ധനുഷ്ക അയ്യാ വകേമ ബാസ് പുഷ്പ അയ്യാ ഗോളിയ ജായ് അതല്ല സെറ്റ് ഒക്കെ സിന്ധു ഒക്കെ തെക്കത്തു കരകാന്ന് കില മെസ്സേജ് കിളത്തിനോ ധനുഷ്ക അയ്യാ ഹരി മങ് ഇക്കത്തു കരകന്ന മേ സിന്ധു ടിക്കാഹന ജാനു മാനിക്ക അപ്പിത ലസന സിന്ധു കോണി എൻ ടി അപ്രൽ വാത്തുവേ നിശാന്ത് മെസ്സേജ് കിളത്തിയെന്നേ സെറ്റ് ഒക്കെ ജായ വേവാ ഹായ് ജാനു കൊഹമ്മദ് ഒയാട്ട് ഗീന്ദ്ര ഹന്ത വഹഗിനീന്ന് സദ്യട്ടമ മേ മുത്തല ചമിന്ദ അയ്യാ ലസന സിന്ധു ഒക്കെ എക്കത്തു കരകാന്ന് എന്നെ സാറിസ് റെദിപിലി അലവി സലേ വടുക്കുന്ന ആളു ഒക്കുമ എതിരെയും പാസ്സേ മെന്റെ മേ കട്ടിയുവാ മുത്തല പ്രേമസിരി ടൈലർ ഷോപ്പിക്കേ പ്രേമസിരി മാമ ദുരുഗമന ജാതിക പാസലേ തരിന്ദു സർ മാധവേദി ഇന്ദിക ഗുരു സിംഹ കാനഡാവേന്ന സുജിത് വീരസിംഹ മെവലാവി നെത്താന ഹമൂമത് ഒയാവത് ദെക്കമ ദെക്കാക്ക ആദരം എക്കത്തു കരകാന്ന കേല തീയനവാ താങ്ക് യു താങ്ക് യു താങ്ക് യു ജയ വേവാ മാത് ആദരയി തിങ്ങാനേ ഗൊട്ടമ്മ ഗൊഡാരിയാക് ഇമേഷ ഗംപഹിൻ മെസ്സേജ് കേള തീയനോ ലസന സോങ് ഇക്കാക് ദെന്ന മകെ ലക്കി സച്ചീവ എക്കത്തു കരകാന്ന പുതാ സെനി ഇട്ട് പാസേ കൗത ഷെഹാൻ സമത് എക്കത്തു കരകാന്ന കേള തമൈ ക്യാന്നേ ഗംപഹ ഇമേഷത് ഇമേഷത് തന്നെ മങ് ഹിതാന്നെ ഇമേഷ വെണ്ണത്തി കേളത് മടി ഹിതനവ കട്ടിയം എക്കത്തു കരകാന്ന അങ്ങോ വിധിയര ദികട്ടം ഇന്ന ഹായ് ഗിന്ദരി ഇലിയ തമ്ര മല ജാനു സുബ ധവലക് വേവാ കേല പേ സെറ്റ് എക്ക മറ്റ മെസ്സേജ് കേള തീന കൗത് മേ അനുരാധപുര പുല്ലാർ ഹാദ്യ പ്രിയാങ്കര ഐലാത്തിന് സിന്ധു ബലമയാണ് കളി ഇതെ ട്രൈ കരാൻ നങ് അനുരാധപുര നിവാന്ത ശൈതി സേനാരത്ന സുപ്പോയ്ക്കേ സേനാരത്ന സന്ദീപ ഇനോക്ക ദുലാരി ദിനേശിക ഹർഷിക കൗശല ഈശാമതവശ മണ്ണാരം പാരെ ലക്ഷിക ലക്മാലി തിന്നോ പുലർഹന്തി സലോൺ മായക്കെ മായ ഗുണസേഖരവത് നിപതിവാത് എക്കത്തു കരകാന്ന് കേല തമൈ ക്യാന്നേ ഷുവ സുബ ദഹവലാഗ് മാതിനോ മെവലാവേ ബറുദൽപല എസ് എൽ പ്രണാദോ അയ്യാ മേ സിന്ധു സെറ്റകമഹന്നെ കത്തു കരകാന്ന കട്ടിയമ മങ് ഒയാഗെ ജാനോ

NetFM DJ 9 Face to Face Attack Show. Right, mevani valli sapagiyala kiyanne. Right, okay, Ratnapure gamma. ഓണാവിടത്തട പെണ്ണിനോത് ബന്ധം എനിക്കട കിയാണ് മെവുവട്ട തമായി തിന്നേത് റൈറ്റ് രത്നപുരേഖന മങ് ഇസ്രാട്ട് കിയാണ് ഹെബേദ് അമ്മമ്മ കിയാണ് അതന്നേ അമ്പന്തുട പെത്തകന് മുപ്പത് പുരാവസ്ത്ര 45 പാരിഭോഗിക വിശ്വാസയെ സമഗ് ദകുണേ അദ്വിതീയ രസയോട് അറകിന് എന്നെ വന്ന കൗരുത് നെമേയ് ഹട്ടട റഹട്ട് കളുതുതൽ കേരള കണ്ണോണി നങ് വായ് അന്നോണ ഡിലാണി കളുതുതൊല്ലിക്കട്ട് തമായി മുപ്പത് കളുതുതൽ കലാവേ മഹാഗെതര് ഡിലാണി കളുതുതൽ വർഗ രസക് രസ രസക്കിക്ക് ദങ്ങോ കാതരകമ പെത്തെ അന്നേ മപ്പിയ ദുതൽ ടിക്ക കാലേ ഇന്നെ നിനേദ് എത്തകോട്ട് ഓ യമിങ് യമിങ് ഗമ അമ്മത്തക്ക നോക്കര കാതരകമ യാന ഓണമ കിനി കനിമാരൻ യന തനക് തമായി അമ്പന്തുട്ട് ഡിലാണി കളുതുതൽ ലേക്ക ഗേല കിയാന്നെ നിനേദ് ഗൊഡവല യാന അമ്മത്തക്ക കരന്നേ നിനി ദങ്ങോ കാതരകമ എഹെമ യനവനം വീക്കെൻഡ് ഇക്ക് ഓ പൊട്ട കൊലുവദാല ഇന്ന ഡിലാണി കളുതുതൽ ലേക്ക പെത്തട ദുതൽ രസേ നിയമട്ടം അറിയുന്ന എക്കമ തന തമായി ഡിലാണി കളുതുതൽ കിയല കിയാന്നേ ഹരിദ റൈറ്റ് ഹേ വിതരക് നിമേ ദൻ സമഹാര വേളവട ഇതാണ് പുളോങ് ഇതോട കാതരകമ യാന ഓണ ദസ കളുതുതൽ കന്ന ഡിലാണിയേക്കേ ഹരിത് മത്തല ഗാല് നുഗേഗുഡ് കിരുളപ്പന സഹ കുറുനേകള ഡെങ്ങുവാട്ട് ഡിലാണി കളുതുതൽ റസേ അത്തിന്തിന്ന ഹെക്കിയാവ് തീയണവ ഹബൈ ഓ മെഹിമ ഹിതാന്ന് കോ കഥാകരളം വെടിവിസ്സർ തനകിന് ഇപ്പത്ര കീല ലുക്കു ഓടേക്കാ കണ്ണോണ് കീല ഓ മെന്നെ മെയ് നമ്പേക്കട്ട് കോലൊക്കെ അതിന്ന് ബിന്ദുവായി ഹത്തായി എക്കായി 546 തിസ് അട്ടായി 56 ബിന്ദുവായി ഹത്തായി എക്കായി 546 തിസ് അട്ടായി 56 കീന നമ്പേക്കട്ട് കഥാ കരാന്നാൻ ഒയാട്ട് പുലുവൻ ഡിലാണി കളുതുതൽ പുത്കളിക്ക് സമാഗമട്ട് കഥാ കല ലുക്കു ഓടേക്കാ കുണ ദേന്നനേദ് ഗെദരോയ സമഹാരു ഉമനാവൽ വലട്ട് ഇടപാസി ഉത്സവ അവസ്ഥാവൻ വലട്ട് കളുതുതൽ ഹേമ അപ്പി ഗേനവ നിനേദ് ഇതെൻസാ റസട ഗെദര ഹദനോ വാഗേ പിരിസിദുവട നിയമ അപേ റസയ അത്തേക കളുതുതൽ കേല്ല കണ്ണോനെ നാ തിയന എകമ തന തമായി ദിലാനി കളുതുതൽ കേല കിയന്നേ ദാങ് എതകൊട ലൈവ് എക പുറാവടമ ഗുഡാ കട്ടിയ മഗേ അഹന പാ കോ അംപാരൻ ആപു അപേ കൊല്ല കേല ഹരിദ കൊല്ലട വെടേ ബാർ ദേന്ന തമായി ഹദന്നേ ദാങ് എതകൊട ഓ ആപു കമന്റ് അത്ര റീച്ച് എകക് തമായി ആർജി ഗ്യാനുളമയെങ്കിൽ ഹരിത് അറിയ തരഹാവേ ഇതന്നെ ഹബേ അത്ത കിയന്നെപ്പൈ അണീ അയ്യൊക്കെ കൊണ്ടിട്ട് മമ ഹരി ആസായി കിയല തീയണവ ഹരിത് കൗതുകാടിക്ക് കൊണ്ട് ബൊക്കുട്ടുവട്ട വന്നെ കിയല ഹരിത് റൈറ്റ് ഓക്കെ എത്തോട്ട് കൊണ്ട് ബൊക്കുട്ട് ബൊക്കുട്ടു അയ്യട്ട അതിരേക്കറിന് കട്ടിയിടും ഇത്രയും ഇഹാട്ട് ഒന്ന് കമന്റ് കരാന് ചാൻസ് ഒക്കെ തീയണോ വിനാടി പഹലവക്ക് കാള് സീമാവാക് ലബാദിന് ലാസ്റ്റ് പിന്നെ അർജുൻ അട്ടവല കണ്ണ് പുളുവാന്ന് കട്ടിയവ് അമ്പാര് ഗെമ്മ പെണ്ണോണ് മന്താമ ടാർഗറ്റ് ഒക്കെ തീല തീന്നെ ലൈവ് ഒക്കെ പൻസി അക്ഷയ വെണ്ണോണ് കമന്റ് സെക്ഷനൊക്കെ തീസ്താ വെണ്ടോണ് ബലാഗ്രീൻ പ്രമാണിയ മുഖത്തി ഞാൻ പൻസിയാക്കല്ല പെണ്ണണോ അത് മുഖത്തി ഞാൻ തുൻസിയുടെ ആസാന പ്രമാണിയ ബലാഗ്രീനു പൻസിയാക്കല്ല പെണ്ണണോ അത് ഹറിനേ റൈറ്റ് ഓക്കെ ഓണ വേലാവുക്കല്ലു റൈറ്റ് ഓക്കെ എന്നാ അപ്പി ബലം കൊല്ലാകെ വച്ചനേട്ട് അമ്പാറ് കൊല്ലുക്കല്ലോ സെറ്റിക്ക് ഹോമ സപ്പോർട്ട് ഒക്കെ അദ്ദേഹിക്കല്ലോ റൈറ്റ് എന്നാ വെടി പടങ്ങൾ ആർ ജെ തുണായി ദേക്കായി എക്കായി

0: NetFM DJ 9 Face to Face Attack Show.
1: ഏ അസ് കമന്റ് സെക്ഷനിലേക്ക് കമന്റ് കാക്കാവില്ല തീനോ നെറ്റക്ക് അയ്യട്ട് നിന്ദഗിയില്ലത് കേല അറിയത് നിന്ദഗിയില്ലേ അപ്പം നിന്ദയാണ് മുഖത് നെറ്റ് എഫ് എം ഡി ജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ഇതിഹാസ ഏ അതിശയം തീരണാത്മക തരംഗയ അത് ദിവസം പെവത്മുണ ഹർദ് ഏനിസാവേൻ ഒബ വിശ്വാസകരണോ അത് മേവേദി വാങ്ങി തന്നെ അപ്പം മണാപ്പ് പ്രതിഫല സട്ടഹാന്നെ ശാന്തിമ ഹരിയുടെ സാമാന്യം അപ്പം മേവേദി കമന്റ് സെക്ഷനിലേക്ക് കോമത് ഹെട്ടദാസേ സീമാവ് പഹുക്കല്ല ഹമാരായി ഹരിത് ഇത് എതുകൊട്ട് അപ്പി മെന്ന മെഹമതയാക്ക് അപ്പം തീരണേക്കറാണ് സിദ്ധപുണ ഹരിത് പലവെനിമതേ തമായി മണ് റിസാൾസ് ദക്ക് ദിനവാദ് ഹരിത് ദിന ലാസ്റ്റ് റിസാൾസ് ദക്കഹൻ അവിടെ പ്രതിഫല ഹംബുലാത്തിന് അത്രയും അപ്പി കമന്റ് സെക്ഷനിലേക്ക് പണസ്ദാസക്ക് പ്രതിഫല അത്രയും തമൈ റിസാസക്ക് ദിനെ എത്തോട്ട് മേവേദി ഹൈസിയ പണസ് എക്കാക്ക് അപ്പം ഫേസ്ബുക്ക് ലൈവ് ഷെയാവലാത്തീനോ എവാഗ്യം തമായി അപ്പം 1.1K റിയാക്ഷൻ ഹംബുലാത്തീനോ വെഡേട്ട് എത്തോട്ട് അമ്പാറ സഹ രത്നപുര ഡിസ്ട്രിക്ട് അത്ര അത് ദിവസേതി പെവത്തിന് തരംഗ ഇസാവുവേ പെവത്തുന്ന് തരംഗ ഇസാവുവേ മുഹൂർത്ത മുഹൂർത്ത സംഗ്രാമയെ പലവനി പ്രതിപാലയ തമായി മേ വെദ്ദി മേ തീയപ്പ് സിയലും വാർത്താവൻ നിസാവേന്മ നെത്തഫെം ഡി ജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ദിവന തരംഗ വട്ടയ സന്ധ തരംഗ കറുവാൻ ദിദെ നാമ സുദുസുഖം ലബന വ അപ്പോൾ സന്നാദിയക്കളവാദ്യം അപ്പൊ കട്ടിയ ഹമോ ഈടവാസേ ദാങ് മന്ദാന്ന കമന്റ് കരപ്പ് കട്ടിയ ഈടവാസേ ബലാഗ്രഹിന്ദപ്പ് കട്ടിയ പൊട്ട കഥവത്തെ ഗസ്മ ഡഡ്ഡഗാനോ കൗത് അത് ദിവസേതി എത്തോടെ ഹരിമ ജാഗ്രഹക്ക വെന്നി കേറ ഹരിത് ഹബൈ ആദരണീയ ഹിതവത്തുണി ഒബ ലബാദീപു പ്രതിഫല പ്രമാണയത്തേക്ക് അപ്പിട്ട് മനാപ സട്ടഹാണി ഹരിത് മേവെദ്ദി ഗണനേക്കിരിമേ കട്ട